യമാമൃതാത് ത്രിംബകം ജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരുകമിവ ബന്ധനാൻ നൃത്യോർമുക്ഷേ യമാമൃതാത് ത്രിംബകം ജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം.